ഖവഖാണ ജോസേവ ജോസേവ തുദജി ജനനാനക് തിൻ കുർബാണ ഹർത്യാവേ ഹർത്യാവേ തുദജി സേ ജന ജുഗമേ സുഖവാസി സേ മുക്ത സേ മുക്ത പേ ജിൻ ഹർത്യായാ ജി തിൻ തുട്ടി ജം കീ ഫാസി ജിൻ നിർഭൗ ജിൻ ഹർ നിർഭൗ ത്യായാ ജി തിൻകാ ഭൗ സബ ഗവാസി ജിൻ സേവ്യാ ജിൻ സേവ്യാ മേരാ ഹർ ജി തേ ഹർ ഹർ രൂപ സമാസി സേ ധന ജിൻ ഹർ ത്യായാ ജി ജന നാനക് തിൻ ബല ജാസി തേരി ഭഗത് ഭണ്ഡാർ ജി പരേ ബേഅന്ത് ബേഅന്താ തേരേ ഭഗത് സലാഹണ തുദ് ജി ഹർ അനക് അനേക് അനന്താ തേരി അനക് കരേ ഹർ പൂജാ ജി തപ തപേ ജപേ ബേഅന്താ തേരേ അനേക് പഠേ ബഹു സിമ്രത് ശാസ്ത്ര ജി കര ക്രിയാ ഖട്ട് കർമ്മ കരന്താ സേ ഭഗത് ഭലേ ജന നാനക് ജി ജോ ഭാവേ മേരേ ഹർ ഭഗവന്താ തൂ ആദ പുരുഖ അപരംപര കർത്താ ജീ തുദ ജേവഡ അവർണാ കോയി തൂ ജുഗ ജുഗ ഏകോ സദാ സദാ തൂ ഏകോ ജീ തൂ നിഹചല കർത്താ സോയി തുദ ആപേ ഭാവേ സോയി വർത്തേ ജീ തൂ ആപേ കരേ സോ ഹോയി തുദ ആപേ സഠ സബ ഉപായി ജീ തുദേ ആപേ സിർജ സബ ഗോയി ജന നാനക് ഗുണ ഗാവേ കർത്തേ കേ ജീ ജോ സബ സായകാ ജാണോയി ആസാ മഹല്ലാ ചൗഥാ തൂ കർത്താ സച്ചയാര മേഡാ സായി ജോ തോ ഭാവേ സോയി തീസീ ജോ തൂ ദേ സോയി ഹോ പായി രഹാവ് സബ തേരീ തൂ സബനീ ത്യായാ ജിസ്നോ കൃപാ കരഹേ തിൻ നാമ രത്ന പായ ഗുരുമുഖ ലദ്ദാ മന മുഗവായാ തുദ ആപ് വിഛോഡിയാ ആപ് മിലായാ തൂ ദരിയാവോ സബ തുജിഹി മാഹേ തുജ ബിന് ദൂജാ കോയി നാഹേ ജീ ജന്ത് സബ തേരാ ഖേല വിജോഗ മില വിഛുഡിയാ സംജോഗീ മേല ജിസ്നോ തൂ ജാണായേ സോയി ജന ജാണ ഹര ഗുണ സദഹി ആഖ വഖാണേ ജിൻ ഹര സേവ്യാ തിൻ സുഖ പായാ സഹജേ ഹീ ഹര നാമ സമായാ തൂ ആപേ കർത്താ തേരാ കിയാ സബ ഹോയേ തുദ ബിന് ദൂജാ അവർ നാ കോയേ തൂ കര കര വേഖേ ജാണേ സോയേ ജന നാനക് ഗുരുമുഖ പ്രഗട ഹോയേ ആസാ മഹല്ലാ പഹലാ തിത് സര വരഡ ഭൈലേ നിവാസാ പാണി പാവക തിനഹൈ കിയാ പങ്കജ മോഹോ പഗ നഹി ചാലൈ ഹമ ദേഖാ തഹ ഡൂബിയലേ മന ഏക നാ ചേതസ മൂഢ മനാ ഹര ബിസരത തേരേ ഗുണ ഗളയാ രഹാവു നാഹാ ജതി സതി നഹി പഢിയാ മൂർഖ മുഗ്ധാ ജനം ഭയാ പ്രണവത് നാനക് തിൻ കീ ശരണാ ജിന്തോ നാഹി വിസരയാ ആസാ മഹല്ലാ പഞ്ചമാ പൈ പ്രാപത മാനുഖ ദേ ഹുരിയാ ഗോബിന്ദ മിലണ കീ ഏഹ തേരി ബരിയാ അവർ കാജ തേരേ കിത്തേ

ബലഹലായി മിഥ്യാ താണു താണു കുട്ടാമസുബായ മിഥ്യാ ഹോമേ മമതാമായ മിഥ്യാ രാജോബൻ തനുമാല മിഥ്യാ കാം ക്രോധ വിക്രാല മിഥ്യാ രാധ തീയ സവസ്ത്ര മിഥ്യാ രംഗ സംഗ മായാ പേഖസ്താ

തന്ത ബന്ധ ഭക്ത പ്രക്തനാസ പ്രകാശ നചന്ത സുനന്ത അലഖ ദുഃഖ ലേഖ പേഖ അടാഹ അഗാഹ അസംഭ അഗമഹ നീലഹ അനാദ അനത്ത സുനത്ത അജാത അജാദ ചർപട ശാന്ത ത്വപ്രസാദ സർവം ഹന്ത സർവം ഗന്ത സർവം ഖ്യാത സർവം ജ്ഞാത സർവം ഹർത്ത സർവം കർത്ത സർവം പ്രാണം സർവം തരാനം സർവം കർമ്മം സർവം ധർമ്മം സർവം ജുക്ത സർവം മുക്ത സാവല ശാന്ത ത്വപ്രസാദ നമോ നർഗനാസേ സദൈവം പ്രകാശയ നംഗം സ്വരൂപേ ഭംഗം വിഭുതേ പരമാത്മ പരമാതേ സദാ സർവസാധേ അഗാസ്വരൂപേ നിർബാദ് വിഭുതേ അനംഗീയ നാമേന്ദ്ര ഭംഗീന്ദ്ര കാമേന്ദ്ര ഭംഗീ സ്വരൂപേ സർവംഗീയ നൂപേ നാ പുത്രന പുത്രന സത്തരന മിത്രന താത്തര മാതര ജാതന പാതേന്ദ്ര സാക്കം ശ്രീക മിത്തോ മീക സദൈവം പ്രവാഹ അജാഹ അജാഹ ഭഗവതി ശാന്ത ത്വപ്രസാദ കെ സാഹര സഹൂര കെ ഹാജര ഹജൂര മേസുൽ സലാമ സമസുൽ കലാമ ഹ കെ സാഹിബ് ദിമാഗ കെ സുനൽ ചരാഗ കെ കാമല കരീമ കെ രാജ കരഹീമ കെ റോജി ദഹന്ദ കെ രാജ കരഹിന്ദ കരീമുൽ കമാല കെ സുനൽ ജമാല ഗരീമുൽ ഖരാജ ഗരീബുൽ നിവാജ ഹരിഫുൽ ശിഖന രാസുൽ ഫിഖന കലങ്കം പ്രണാശ സമസുൽ നിവാസ അഗഞ്ജുൽ ഗരീമ രജായ കി രഹീമ സമസുൽ സുബാഹ കെ സാഹിബ് കരാഹ കെ നർകം പ്രണാശ ബഹസുൽ നിവാസ കെ സർബുൽ ഖബാന മേസുൽ റബാന തമാമുൽ തമീജ സമസുൽ അസീജ പരം പരമീശ സമസുൽ അദീസ അദേസുൽ അലേഖ മേസുൽ അപേഖ ജമീനുൽ സമാഹ അമീക്കുൽ ഇമാഹ കരീമുൽ കമാല കെ ജുറത്ത് ജമാല കെ ചലംഗ് പ്രകാശ കെ മിത്തോ സുബാസ കെ ആജബ സ്വരൂപ കെ ആജബ സ്വരൂപ കെ മിത്തോ ബിഭൂത കെ മിത്തോ പ്രസാഹ കെ ആത്മ പ്രഭാഹ കെ ചലംഗ് അനംഗ കെ മിത്തോ അഭംഗ മദ്ഭാര ശാന്ത ത്വ പ്രസാദ മുൻമൻ പ്രണാമ ഗുൻഗൻ ബുദാം ആർബർ അഗാഞ്ച് ഹർനർ പ്രപഞ്ച് അൻഗൻ പ്രണാമ മുൻമൻ സലാം ഹർനർ ഖണ്ഡ ഭർണർ അമണ് അനുപവനാസ് മുൻമൻ പ്രകാശ് ഗുൻഗൻ പ്രണാമ ജൽഥൽ മുദാം അംശജ് അംഗ് ആസന അപങ്കുമ അപാര ഗത്മിത ഉദാര ജൽഥല മണ്ഡ ദിശുസ പണ്ഡ ജൽഥല മഹന്തി സുസ്ബിയന്ത അനുപവനാ തീർത്ഥർത്തുർ ആസാജാൻ ബാഹ് ഏക സദാ ഓംകാരയാദ് ഗഥനീയനാദ് ഖൽഖണ്ഡ ഖ്യാൽ ഗുർബര കാൽ കർകർ പ്രണാം ചിച്ചരണാം അഞ്ചുജുഗാത് അജുജനാബാദ് അനു അഞ്ജുഗാത് അന്തരാഞ്ജബാദ് അൺട്ടുട്ടമഠാർ അൺഠട്ട് അപാര ആടീഠ് തരം അതീഠ് കർമ്മ അൻവ്രണ അനന്താത്ത മഹന്തർബോൽ മനാ ശാന്ത ത്വ പ്രസാദ് കരുണാലയ അർകാലയ ഖൽഖണ്ഡന മേ മണ്ഡന ജഗതീശ്വര പരമേശ്വര കലകാരണ സർവുബാർണ തൃതികെ തർണ ജാക്കേ കർണ മനമാന ജഗജാന സർവം പര സർവം കര സർപാസ സർവനാസ കരുണാകര വിശ്വംബര സർവേശ്വര ജഗതീശ്വര ബ്രഹ്മണ്ഡസ കലഖണ്ഡസ പരതേപര കരുണാകര ആ ജപ ജപ അഥപ തപ ആകൃതാകൃത അമൃത അമൃത അമൃതമൃത കരുണാകൃത അകൃതാകൃത അകൃതാകൃത തർണി തൃത അമൃതേശ്വര പരമേശ്വര കർത്താകൃത അമൃത അമൃത അജ്വാകൃത അമൃത അമൃത നിർനായക കലകായക വിശ്വംബര കരുണാലയ നൃപനായക സർപായക പഞ്ജന അർഗഞ്ജന രപതാപന ജപ ജാപന അകലങ്കൃത സർവാകൃത കർത്താകര ഹർത്താര സർവാത്മ സർവ പരമാത്മ സർവാത്മ ആത്മ ബസ ജസ്കെ ജസ ഭുജംഗ പ്രയാത് ഛന്ദ് നമോ സൂര്യ സൂര്യേ നമോ ചന്ദ്ര ചന്ദ്രേ നമോ രാജരാജ നമോ ഇന്ദ്ര ഇന്ദ്രേ നമോ അന്ധകാരേ നമോ തേജ തേജ നമോ ബൃന്ദ ബൃന്ദേ നമോ ബീജ ബീജയ നമോ രാസം താംസം സാന്ദ് രൂപേ നമോ പരം തത്തം തത്തം സ്വരൂപേ നമോ ജോഗ ജോഗേ നമോ ജ്ഞാന ജ്ഞാനം ഭുജ ഭുജേ നമോ പാന പാനേ നമോ കലേ കർത്ത നമോ സാന്ദ് രൂപേ നമോ ജ്ഞാന മന്ത്ര മന്ത്ര നമോ ധ്യാന നമോ ജുത ജുതേ നമോ ജ്ഞാന ജ്ഞാനം ഭുജ ഭുജ നമോ പാന പാനേ നമോ കലേ കർത്ത നമോ സാന്ദ് രൂപേ നമോ ഇന്ദ്ര ഇന്ദ്രേ അനാദം വിഭൂതേ കലങ്കാരൂപേ അലങ്കാര അലങ്കേ നമോ ആ സാസ്യ നമ ഭാഗ് ഭംഗേ ഭംഗിസ്വരൂപേ അലങ്കീയ നാമേത്ര ഭംഗീത്ര കാലേ അലങ്കീയ കാമേ ഏക ശ്രീ ശാന്ത് അജായ അലയ അപയ അഭയ അപൂ അജൂ അനാസ അകാശ അഗഞ്ജ അപഞ്ജ അലഖ അപ അകാൽ ദയാൽ അലേഖ അപേഖ